0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ കൊല്ലം ജി എസ് ബാലമുരളി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. ശ്രീ ഇടപ്പള്ളി എ അജിത് കുമാർ വയലിൻ, ശ്രീ തൃശൂർ കെ എം എസ് മണി മൃദംഗം, ശ്രീ നീതുൽ അരവിന്ദ് ഗഞ്ചിറ, ശ്രീ വെള്ളിനേഴി രമേശ് മുഖർശങ്ക്. ആദ്യം കനകാംഗി രാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച ശ്രീഗണനാഥം ഭജാമ്യഹം എന്ന കൃതി കേൾക്കാം. ആദ്യ താളം.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to Carnatic Classical Vocal Recital by Shri Kollam G.S. Balamurali. He is accompanied on the violin by Shri Idappalli A. Ajit Kumar. On the mridangam by Shri Thrissur K.M.S. Mani. On the ganjira by Shri Neetul Arvind. And on the morsing by Shri Vellineedi Ramesh. He begins his Carnatic classical vocal recital with a composition of Saint Thyagaraja, Shri Gananadam Bhajamyaham, in the rag Kanagangi, set to Adithal.

0: അടുത്തതായി ജഗൻമോഹിനി രാഗത്തിൽ ശോഭില്ലു സപ്തസ്വര എന്ന കൃതി കേൾക്കാം. രൂപക താളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
1: Continuing his Carnatic classical vocal recital, he will now present a composition of Saint Thyagaraja, Shobillu Saptaswara, in the rag Jagan Mohini, set to Rubakathal.

0: അടുത്തതായി മുഖാരി രാഗത്തിൽ നീലകണ്ഠ ശിവൻ രചിച്ച എൻറേക്ക് ശിവകൃപൈ എന്ന കൃതി കേൾക്കാം മിശ്രചാപ്പതാളം.
1: Now listen to a composition of Neelakanda Shivan, Enraik Shivakrabai, in the rag Mukhari set to Mishra Chapatal.

0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ കൊല്ലം GS ബാലമുരളി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. ശ്രീ ഇടപ്പള്ളി A. അജിത് കുമാർ വയലിൻ, ശ്രീ തൃശൂർ KMS മണി മൃദംഗം, ശ്രീ നീതുൽ അരവിന്ദ് ഗെഞ്ചിറ, ശ്രീ വെള്ളിനേഴി രമേശ് മുഖർശങ്ക്. ഇനി സുനാദ വിനോദിനി രാഗത്തിൽ മൈസൂർ വാസുദേവാചാർ രചിച്ച ദേവാദിദേവ എന്ന കൃതി കേൾക്കാം ആദ്യ താളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Vocal Recital by Shri Kollam G.S. Balamurali. He is accompanied on the violin by Shri Idappalli A. Ajit Kumar, on the mridangam by Shri Thrissur K.M.S. Mani, on the ganjira by Shri Neetul Arvind, and on the morsing by Shri Vellineeri Ramesh. Now listen to a composition of Mysore Vasudevachar, Devadi Deva, in the rag Sunada Vinodini, set to Adithal.

0: അവസാനമായി രാഗമാലിക വിരുദ്ധത്തെ തുടർന്ന് മാധവ മാമവ എന്നാരംഭിക്കുന്ന നാരായണതീർത്ഥർ തരംഗം കേൾക്കാം. രാഗം നീലാംബരി, ആദിതാളം.
1: ശ്രീ കൊല്ലം ജി എസ് ബാലമുരളി,

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ കൊല്ലം ജി എസ് ബാലമുരളി അവതരിപ്പിച്ച സംഗീത കച്ചേരി. ശ്രീ ഇടപ്പള്ളി എ അജിത് കുമാർ വയലിൻ, ശ്രീ തൃശൂർ കെ എം എസ് മണി മൃദംഗം, ശ്രീ നീതുൽ അരവിന്ദ് ഗെഞ്ചിറ, ശ്രീ വെള്ളിനേഴി രമേശ് മുഖർശങ്ക്. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാടക ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ ബൈ ശ്രീ കൊല്ലം ജി എസ് ബാലമുരളി. അക്കമ്പനിങ് ആർട്ടിസ്റ്റ് വർ ശ്രീ ഇടപ്പള്ളി എ അജിത് കുമാർ ഓൺ ദ വയലിൻ, ശ്രീ തൃശൂർ കെ എം എസ് മണി ഓൺ ദ മൃദംഗം, ശ്രീ നീതുൽ അരവിന്ദ് ഓൺ ദ ഗഞ്ചിറ, ആൻഡ് ശ്രീ വെള്ളിനേടി രമേശ് ഓൺ ദ മോർസിംഗ്. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫുരാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ കാഞ്ഞങ്ങാട് ടി പി ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. ശ്രീ കോടമ്പള്ളി ഗോപകുമാർ വയലിൻ, ഡോക്ടർ പി കെ മനോജ് മൃദംഗം, ശ്രീ കോട്ടയം ഉണ്ണികൃഷ്ണൻ ഖടം. ആദ്യം നാഗസ്വരാവലി രാഗത്തിൽ വന്തി സുവുദാദിയലി എന്നാരംഭിക്കുന്ന പുരന്ദരദാസർ ദേവർനാമ കേൾക്കാം. ഖണ്ഡചാപ്പ് താളം.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic classical vocal recital by Shri Kanyangad T.P. Srinivasan. He is accompanied on the violin by Shri Kodamballi Gopakumar, on the mridangam by Dr. P.K. Manoj, and on the ghatam by Shri Kottayam Unnikrishnan. He begins his Carnatic classical vocal recital with Devarnama of Purandaradasar, Vandi Suvudadi Eli, in the rag Nagaswaravali, set to Kandachapatal.
3: Vandi.

0: അടുത്തതായി വരാളി രാഗത്തിൽ മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച മാമവ മീനാക്ഷി എന്ന കൃതി കേൾക്കാം. മിശ്രജാപ്പ് താളം.
1: Continuing his Carnatic classical vocal recital, he will now present a composition of Muthuswami Deekshithar, Mamava Meenakshi, in the rag Varali, set to Mishra Chappathal.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ കാഞ്ഞങ്ങാട് TP ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. ശ്രീ കോടംപള്ളി ഗോപകുമാർ വയലിൻ, ഡോക്ടർ PK മനോജ് മൃദംഗം, ശ്രീ കോട്ടയം ഉണ്ണികൃഷ്ണൻ ഖടം. അവസാനമായി മായാമാളവഗൗള രാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച മേരു സമാന എന്ന കൃതി കേൾക്കാം ആദ്യ താളം.
1: This is Ragam 24/7 DTH, anytime in the music. You are listening to Carnatic Classical.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ കാഞ്ഞങ്ങാട് ടി പി ശ്രീനിവാസൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. ശ്രീ കോടമ്പള്ളി ഗോപകുമാർ വയലിൻ, ഡോക്ടർ പി കെ മനോജ് മൃദംഗം, ശ്രീ കോട്ടയം ഉണ്ണികൃഷ്ണൻ ഘടം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: You were listening to Carnatic Classical Vocal Recital by Sri Kanyaga T.P. Srinivasan. Accompanying artists were Sri Kodamballi Gopakumar on the violin, Dr. P.K. Manoj on the mridangam, and Sri Kottayam Unnikrishnan on the ghatam. This program was brought to you by Akashwani Tiruvananthapuram for Ragam 24/7 DTH, Anytime Indian Music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ ആവണീശ്വരം എസ് ആർ വിനുവിന്റെ വയലിൻ കച്ചേരി കേൾക്കാം. പി വി അനിൽകുമാർ മൃദംഗം, പെരിക്കാവ് പി എൽ സുധീർ ഖടം, പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് മുഖർശങ്ക്. Now we bring you a violin recital by Avaneeswaram S.R. Venu. He is accompanied by P.V. Anil Kumar on Mridangam, Perikavu P.L. Sudhir on Kedam, and Payyannur T. Govinda Prasad on Morsing. Maya Malava Gavula Ragathilulla Adithala Varnathode Kacheri Arambikkunnu. S.R. Venu starts his recital with an Adithala Varna in Maya Malava Gavula Ragathilulla.

സ്മരജനക, ബിഹാഗ്രാഗം, മിശ്രചാപ്പുതാളം, സ്വാതി തിരുനാൾ കൃതി. നെക്സ്റ്റ് ഈസ് സ്മരജനക ഇൻ രാഗ ബിഹാഗ് സെറ്റ് ടു മിശ്രചാപ്പുതാള, കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ.

ദേവി പാവനെ, രാഗം സാവേരി, ആദിതാളം സ്വാതി തിരുനാൾ കൃതി. നെക്സ്റ്റ് ഇസ് ഇൻ സാവേരി രാഗ, കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ. സെറ്റു ആദിതാള, ദേവി പാവനെ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആവണീശ്വരം എസ് ആർ വിനുവിന്റെ വയലിൻ കച്ചേരി. പി വി അനിൽകുമാർ മൃദംഗം, പെരിക്കാവ് പി എൽ സുധീർ ഖടം, പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് മുഖർശങ്ക്. യു ആർ ലിസണിംഗ് ടു എ വയലിൻ റിസൈറ്റൽ ബൈ ആവണീശ്വരം എസ് ആർ വിനു. ഹി ഈസ് അക്കമ്പനീഡ് ബൈ പി വി അനിൽകുമാർ ഓൺ മൃദംഗം, പെരിക്കാവ് പി എൽ സുധീർ ഓൺ ഖടം, ആൻഡ് പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് ഓൺ മോർസിംഗ്. ഭോഗീന്ദ്ര ശായിനം, രാഗം കുന്തളവരാളി, ഖണ്ഡചാപ്പത്താളം, സ്വാതി തിരുനാൾ കൃതി. നെക്സ്റ്റ് ഈസ് എൻ രാഗ കുന്തളവരാളി, കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ, സെറ്റു ഖണ്ഡചാപ്താള, ഭോഗീന്ദ്ര ശായിനം.

അടുത്തത് പഹാടി രാഗത്തിൽ ആജ് ആയേ എന്നാരംഭിക്കുന്ന സ്വാതി തിരുനാൾ കൃതി മിശ്രചാപ്പ് താളം. നെക്സ്റ്റ് ഐറ്റം ഈസ് കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ ഇൻ രാഗ പഹാടി സെറ്റ് ടു മിശ്രചാപ്പ് താള ആജ് ആയേ.

ഈ വയലിൻ കച്ചേരിയിലെ അവസാന ഇനം ചലിയേ കുഞ്ചനുമോ വൃന്ദാവന സാരംഗരാഗം ആദിതാളം സ്വാതി തിരുനാൾ കൃതി. ദ ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് ചലിയേ കുഞ്ചനുമോ ഇൻ വൃന്ദാവന സാരംഗരാഗ സെറ്റ് ടു ആദിതാള കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ.

ഇതുവരെ നിങ്ങൾ കേട്ടത് ആവണീശ്വരം എസ് ആർ വിനുവിന്റെ വയലിൻ കച്ചേരി. പി വി അനിൽകുമാർ മൃദംഗം, പെരിക്കാവ് പി എൽ സുധീർ ഖടം, പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ്, മുഖർ ശംഖ്. യു ആർ ലിസണിംഗ് ടു എ വയലിൻ റിസൈറ്റൽ ബൈ ആവണീശ്വരം എസ് ആർ വിനു. ഹീസ് അക്കമ്പനീഡ് ബൈ പി വി അനിൽകുമാർ ഓൺ മൃദംഗം, പെരിക്കാവ് പി എൽ സുധീർ ഓൺ ഖടം, ആൻഡ് പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് ഓൺ മോർസിംഗ്. രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് തൃശൂർ സ്റ്റേഷൻ ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ ഫോർ രാഗം 24x7 ഡി ടി എച്ച് ചാനൽ, എനി ടൈം ഇന്ത്യൻ